ഉള്ള ഉണ്ടാക്കുണിമാനെ വങ്ങിഞ്ഞ മാനിനെ അവ ചട്ടാട്ടുമാവുവങ്ങോ.